0: കെ ജെ യേശുദാസ് കെ ചിത്രാകൃതികളിൽ പാടലൊളിത്തത് ഇളയരാജാവിന്റെ സേമിപ്പിൽ ഉഴൈത്തു വാള വീണ്ടും തിരക്കപ്പെടുത്തലുണ്ട്.
1: ജി ആർ ടി ജ്വല്ലേഴ്സ് വഴങ്കും ഗോൾഡ് എക്സ്ചേഞ്ച് മേള. പഴയ തങ്കനകൈ എക്സ്ചേഞ്ച് മീത് ഗ്രാമർക്ക് 150 രൂപ കൂടുതലാകെ പെരുങ്ങൾ. ഇൻഷേ ഉങ്ങൾ പഴയ തങ്കത്തെ മാറ്റുങ്ങൾ. നാളെ ഇന്ത്യാവെ വലുപ്പെടുത്തുങ്ങൾ. നിബന്ധനകൾക്കുൾപ്പെട്ടത് ജി ആർ ടി ജ്വല്ലേഴ്സ്. ശുഭാരംഭങ്ങളിൽ ആരംഭം.